നേരങ്ങളിലും ഉപദ്രവത്തിൽ വേളയിലും കണ്ണീരിൻ പാതയിലും സന്തോഷത്തിൻ മത്തിയിലും എന്റെ വാഴ്ക്കിന് എല്ലാ പെരുക്കത്തിൻ മത്തിയിലും യേശുവേ നാളുമായി തുതിപ്പോം. We worship you, God. We worship you alone, God. ഉമ്മെ മാത്രം നാങ്ങൾ ആരാധിപ്പോം. ഉമ്മെ മാത്രം നാങ്ങൾ തുതിപ്പാണ്ടവരെ. എന്ന നേരത്താലും എപ്പടിപ്പെട്ട സൂൽ നിലവെ വന്നാലും എപ്പടിപ്പെട്ട നിലയിൽ വഴിയായി എപ്പടിപ്പെട്ട